0: ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
1: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
2: സ്ത്രീകൾ എങ്ങനെ
1: അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് വെർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ. ലാസ്റ്റ് വീക്ക് ദർ വാസ് എ ബിഗ് ലെക്ചർ ബൈ രാഹുൽ ഗാന്ധി അബൌട്ട് വിമൻ ആക്ടിവിസം, ഇക്വാലിറ്റി ഓഫ് വിമൻ, വിമൻ എംപവർമെന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റർ രാഹുൽ ഗാന്ധി. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
3: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listening to what exactly he said.
4: Priyapatta sahodarangale adu pole streegale ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വല തബറുദന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉല, അള്ളാഹു പറയുന്നു കർണ പി ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയതുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
3: All right, you know, Harish Biran, he's an IUML MP who spoke to NDTV's political editor Vasudha Venugopal countering Grand Mufti's comment on women. Take a look.
5: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
6: Vasudha, I hope you know the history of our party, IUML.
5: Yes.
6: IUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated, and are in good places now. Now, IUML is a party, and in fact, in 1996, that is 30 years back, had in fact fielded a woman candidate to the assembly, to the Kerala Legislative Assembly from Calicut 2, Malappuram 2, which is now a sitting seat of the IUML. And now when we, as we speak now, in 2026, we are proudly having the first IUML woman MLA in the Kerala Legislative Assembly. Now, having said all these things, we know the history of Kerala also. Kerala has a lot of firsts among the Muslim women. We had a judge in the Supreme Court, first woman judge being a Muslim, Justice Fatima Bibi from Kerala. Now, as far as the party is concerned, you know the policy of the party, what the party have done to the Muslim women. So putting that question to us itself is a non-starter, according to me, because as a party, as a political party, we stand with the women, we stand with the progress of the women, we stand with the education of the women, we want the women to be in the mainstream.
5: Mr. Biran, when Mr. Tangal makes this comment like this, and I covered Fatima's campaign in Kozhikode as well, so I know that, you know, you made a lot of changes this time. But when Mr. Tangal, your party's leader, comes in the open and underplays this whole controversy, says that this is a religious leader who made these comments, doesn't mean that the society has to follow them. You know, is there a sense that he doesn't want

0: Listen in to what the Grand Mufti and his son said.
1: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന ولا تبرجنا تبرج الجاهليه الاولى الله പറയുന്നു വഖർന ഫി ബുയൂതിഹിന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
2: പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സംഭാവന പ്രഖ്യാപിച്ചു. 3 മക്കളെ പ്രസവിച്ചാൽ ആ കാരണം കൊണ്ടും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു അവകാശം കൊടുത്തത് നിങ്ങൾ പുറത്തിറങ്ങി വിയർക്കേണ്ടതില്ല, നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും പുരുഷൻ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, ഭർത്താവല്ലെങ്കിൽ പിതാവല്ലെങ്കിൽ മക്കൾ അത് ഏറ്റെടുത്തിരിക്കണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അവകാശം കൊടുത്തത് ഈ സമൂഹത്തിൻ്റെ സന്താനങ്ങളെ നൽകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത് കൊണ്ടാണ്.
0: Now, a political face-off brewing in Tamil Nadu with Leader of Opposition Udayanidhi Stalin firing fresh salvos at the Vijay Sarkar over the rise in murders and sexual crimes in the state. Udayanidhi slammed the Tamil Nadu Chief Minister Vijay, accusing his government of reducing serious crimes to a matter of personal discipline and questioning why no action has been taken against TVK leaders. But Chief Minister Vijay is ready with a counter, and he says Monday is the day he answers back, promising to respond to all the questions. Taking a swipe at the opposition, Vijay also said that he hopes that they won't run away when the answers come.
3: Dinamo newspaper torandu paatha enga paathalo kola kolla paaliyal vangudumegalle dinamo seidhigal vandukittirukku karikalaiyila kuda indha alavukku vettamattaanga andha alavukku tamil nadula dinasari vettukuthu nadandukittirukku. பேரவைத் தலைவர் அவர்களே, நகைக்காக கொலை, போதைப் பொருள் விற்பனை அம்பலப்படுத்தினா கொலை, மது போதையில கொலைன்னு கொலை நடக்காத நாளே இன்னைக்கு தமிழ்நாட்டில் இல்லை. சென்ற ஆகஸ்ட் மாசத்துல மட்டும் கோவை மாவட்டத்தில் மட்டும் 9 பேர் கொலை செய்யப்பட்டிருக்காங்க. இந்த ஆட்சி அமைச்ச 116 நாட்களில் 10 ஆணவ கொலை நடந்திருக்கு. அதில் ஒன்றுக்கு கூட முதலமைச்சர்கள் வாய் திறக்கல.
4: மாண்புமிகு பேரவைத் தலைவர் அவர்களே, உறுப்பினர் கேட்குற மாண்புமிகு உறுப்பினர்கள் கேட்குற எல்லா கேள்விக்கும் அதுக்கான தெளிவான விளக்கத்தை நான் மண்டே வந்து நான் பேசுகிறேன். நான் இங்கே இல்லைன்னா கூட யார் யார் என்ன கேள்வி கேட்குறாங்கன்றது எனக்கு வந்துடும், எல்லாத்துக்கும் நான் தெளிவான பதில் சொல்கிறேன். உங்கள் சார்பாக அவங்கக்கிட்ட ஒரு ப்ராமிஸ் ஒன்று கேட்குறேன், யாரும் எழுந்திரிச்சு ஓடிடக்கூடாது.
0: All right, the Chief Minister saying no one should run away. Well, with that, we'll slip into a short break. More news and updates on the other side. Stay with us.
5: Across the country, he has tracked the pulse of power from Washington to Korea. Witnessed history being made in global capitals and conflict zones. Brought clarity to complex issues of national security and international affairs. Aditya Raj Kaul, covering international affairs like no one else. Only on NDTV Network.
6: Thode mein zyada swaad ye hit to hai iski khas baat.
7: Wow, mama, kya swaad hai?
6: Are mere raja. Sakka.

0: saying the opposite or removing it in the evening or the next day. He used to be projected as a person who has firm positions and who stick to that position. That is how he was being introduced by media also. But now you see, this is his experience. The reason why he has removed it, only you can ask him to explain. Maybe some people might have advised him that it is not tactically good. So he is a tactician than a statesman or politician.
1: Well, amid this row after Kerala CM's post being deleted, take a listen to what he actually said. That video has now been deleted.
2: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
1: Before we go across to NDTV's reporter Aswin, take a listen to what Grand Mufti's son has said, asserting the same kind of misogynistic statement against women. Take a look.
3: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന ولا تبرجنا تبرج الجاهليه الاولى الله പറയുന്ന വകർന في بيوتنا പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
4: പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സംഭാവന പ്രഖ്യാപിച്ചു. 3 മക്കളെ പ്രസവിച്ചാൽ ആ കാരണം കൊണ്ടും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു അവകാശം കൊടുത്തത് നിങ്ങൾ പുറത്തിറങ്ങി വിയർക്കേണ്ടതില്ല, നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും പുരുഷൻ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, ഭർത്താവല്ലെങ്കിൽ പിതാവല്ലെങ്കിൽ മക്കൾ അതേറ്റെടുത്തിരിക്കണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അവകാശം കൊടുത്തത് ഈ സമൂഹത്തിൻ്റെ സന്താനങ്ങളെ നൽകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത് കൊണ്ടാണ്.
1: All right, my colleague Ashwin now joining me live from Trivandrum. Ashwin, we've seen this huge row over the Keralam chief minister deleting that post. Now the party has come out and said that we condemn what the Grand Mufti has said, and that it was an error due to which that post on Facebook has been deleted. While that's on one hand, we've seen not just the Grand Mufti but also his son passing such sexist, misogynistic remarks. What kind of message will it perhaps send across to all the young girls of Keralam?
5: Absolutely, Raisha. In fact, the people-owned institution like Marcus Knowledge City, where and its allies, many madrasas and run many institutions where large number of kids are studying, children are there. But that is the exact message that these clerics are sending across. While the chief minister did give a very strong condemnation of the reel, the next day, what we could see was BJP showcasing that one of the reel was deleted, while chief minister's office has clarified that all the content of this particular press meet was completely there on Facebook. It has not been deleted and it stands remains the same. The bigger question is, who will rein in such kind